0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. മനുഷ്യത്വരഹിതമായ രീതിയിൽ ലാഭക്കണക്കുകൾ മാത്രം നോക്കി ഭിന്നതയുടെ ബാബേൽ ഗോപുരം പണിതുയർത്തുന്നതിനു പകരം സ്നേഹസംസ്കാരത്തിലധിഷ്ഠിതമായ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക നയങ്ങളനുസരിച്ച് മുന്നോട്ടു പോകുന്ന പുതിയ ജെറൂസലേം പണിതുയർത്താനാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ലൗദാത്തുസി ഗ്രാമസംവാദങ്ങൾ എന്ന പേരിൽ കസ്തേൽ ഗന്തോൾഫോയിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ജൂൺ 19 വെള്ളിയാഴ്ച വത്തിക്കാനിലെ കൺസിസ്റ്ററി ശാലയിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ സിനഡാത്മക ശൈലിയിൽ പുതുനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ പരിശുദ്ധപിതാവ് അഭിനന്ദിച്ചു. പൗരസ്ത്യ സഭാപാരമ്പര്യങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും റൊവാക്കോ പ്രസ്ഥാനം നൽകുന്ന പിന്തുണയെയും സംഭാവനകളെയും അഭിനന്ദിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പൗരസ്ത്യ സഭകൾക്ക് സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന റൊവാക്കോ എന്ന പൗരസ്ത്യ സഭകൾക്കായുള്ള സഹായ ഏജൻസികളുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ വാർഷിക പ്ലീനറി സമ്മേളനത്തിന്റെ അവസാനത്തിൽ ജൂൺ 18 രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെ മധ്യപൂർവ്വ ദേശങ്ങളിലുൾപ്പെടെ പൗരസ്ത്യ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിലേക്കും പരിശുദ്ധപിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പൗരസ്ത്യസഭകളുടെ വ്യക്തിത്വത്തിലും സുവിശേഷവത്കരണ ശക്തിയിലും ശരിയായ വളർച്ച നേടാൻ സഹായിക്കുന്നതിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും പരിശീലനത്തിലുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. കത്തോലിക്കാ സഭയിൽ 20 പുതിയ വാഴ്ത്തപ്പെട്ടവർ കൂടി ഉടൻ പ്രഖ്യാപിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമിറാറോയ്ക്ക് ജൂൺ 18 അനുവദിച്ച കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച രേഖകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകി. സ്പെയിനിലെ ഇബിത്സ രൂപതയുടെ പരിധിക്കുള്ളിൽ 1936 ഓഗസ്റ്റിനും സെപ്റ്റംബറിനുമിടയിൽ നടന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട രൂപതാവൈദികരായിരുന്ന ദൈവദാസൻ ഹ്വാൻ തോറസിന്റെയും മറ്റ് 19 സഹവൈദികരുടെയും രക്തസാക്ഷിത്വം സംബന്ധിച്ച ഡിക്രികളും മറ്റ് 5 ദൈവദാസരുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്രികളും ഇതനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ പെറുവിന്റെ പ്രസിഡന്റ് ഹൊസേ മരിയ ബാൽക്കസാർ സെലാദയ്ക്ക് ജൂൺ 18 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പെറു റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ, നിയമവിരുദ്ധമായ ഖനനം, സഹകരണ മനോഭാവം വളർത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രാദേശിക അന്താരാഷ്ട്ര തലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ നിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് കുടിയേറ്റം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഇടം കണ്ടെത്തി. വിവേകപൂർവവും നിസ്വാർത്ഥവുമായ സേവനത്തിന്റെ ജീവിതമായിരുന്നു കർദിനാൾ റുയിനി നയിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെയോർത്ത് ദൈവത്തിനു നന്ദി പറയുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ റെജ്യോ എമിലിയ ഗ്വസ്തെല്ല രൂപതയുടെ സഹായമെത്രാൻ, ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, റോം രൂപതയിലേക്കുള്ള പരിശുദ്ധപിതാവിന്റെ വികാരി എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കർദിനാൾ കമില്ലോ റുയിനിയുടെ നിര്യാണത്തെ തുടർന്ന് ജൂൺ 17 റോം രൂപതയിലേക്കുള്ള നിലവിലെ തന്റെ വികാരി ജനറാലായ കർദിനാൾ ബാൽദസേറെ റെയ്നയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് ഇത്തരമൊരു സാക്ഷ്യം പാപ്പ നടത്തിയത്. നൈജീരിയയിൽ ദുരിതം വിതച്ചുകൊണ്ട് തുടരുന്ന അതിക്രമങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കത്തോലിക്കാ സഭാ നേതൃത്വവും ഇസ്ലാം മതനേതൃത്വവും ജൂൺ 16 നടത്തിയ 2 വ്യത്യസ്ത പ്രസ്താവനകളിലൂടെ നൈജീരിയയിലെ മെത്രാൻ സമിതിയുടെ ഉപാധ്യക്ഷനും ലാഗോസ് അതിരൂപതാ തലവനുമായ ആർച്ച് ബിഷപ്പ് ആൽഫ്രഡ് അഡെവാലെ മർത്തിനാസ് രാജ്യത്തെ പ്രധാന ഇസ്ലാമിക സംഘടനയായ ജമാഅത്ത് നസറിൽ ഇസ്ലാം പ്രസിഡന്റും സൊക്കോത്തോ സുൽത്താനുമായ അൽഹാജി മുഹമ്മദ് സാദ് അബൂബക്കർ എന്നിവരാണ് രാജ്യത്തെ അസ്ഥിരതയ്ക്കും പ്രതിസന്ധികൾക്കുമെതിരെ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 മാസങ്ങളായി തുടരുന്ന കടുത്ത ആക്രമണങ്ങൾ മൂലം ലബനനിലെ കുട്ടികൾ തികച്ചും ദുരിതപൂർണമായ അവസ്ഥയാണ് നേരിടുന്നതെന്നും നാളിതുവരെ രാജ്യത്ത് 247 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം. ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. മനുഷ്യത്വരഹിതമായ രീതിയിൽ ലാഭക്കണക്കുകൾ മാത്രം നോക്കി ഭിന്നതയുടെ ബാബേൽ ഗോപുരം പണിതുയർത്തുന്നതിനു പകരം സ്നേഹസംസ്കാരത്തിലധിഷ്ഠിതമായ സാമ്പത്തിക രാഷ്ട്രീയ സാംസ്കാരിക നയങ്ങളനുസരിച്ച് മുന്നോട്ടു പോകുന്ന പുതിയ ജെറൂസലേം പണിതുയർത്താനാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ലൗദാത്തുസി ഗ്രാമസംവാദങ്ങൾ എന്ന പേരിൽ കസ്തേൽ ഗന്തോൾഫോയിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ജൂൺ 19 വെള്ളിയാഴ്ച വത്തിക്കാനിലെ കൺസിസ്റ്ററി ശാലയിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ സിനഡാത്മക ശൈലിയിൽ പുതുനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ പരിശുദ്ധപിതാവ് അഭിനന്ദിച്ചു. പൗരസ്ത്യ സഭാപാരമ്പര്യങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും റൊവാക്കോ പ്രസ്ഥാനം നൽകുന്ന പിന്തുണയെയും സംഭാവനകളെയും അഭിനന്ദിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പൗരസ്ത്യ സഭകൾക്ക് സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന റൊവാക്കോ എന്ന പൗരസ്ത്യ സഭകൾക്കായുള്ള സഹായ ഏജൻസികളുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ വാർഷിക പ്ലീനറി സമ്മേളനത്തിന്റെ അവസാനത്തിൽ ജൂൺ 18 രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെ മധ്യപൂർവ്വ ദേശങ്ങളിലുൾപ്പെടെ പൗരസ്ത്യ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിലേക്കും പരിശുദ്ധപിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പൗരസ്ത്യസഭകളുടെ വ്യക്തിത്വത്തിലും സുവിശേഷവത്കരണ ശക്തിയിലും ശരിയായ വളർച്ച നേടാൻ സഹായിക്കുന്നതിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും പരിശീലനത്തിലുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം എടുത്തുപറഞ്ഞു. കത്തോലിക്കാ സഭയിൽ 20 പുതിയ വാഴ്ത്തപ്പെട്ടവർ കൂടി ഉടൻ പ്രഖ്യാപിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമിറാറോയ്ക്ക് ജൂൺ 18 അനുവദിച്ച കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച രേഖകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകി. സ്പെയിനിലെ ഇബിത്സ രൂപതയുടെ പരിധിക്കുള്ളിൽ 1936 ഓഗസ്റ്റിനും സെപ്റ്റംബറിനുമിടയിൽ നടന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട രൂപതാവൈദികരായിരുന്ന ദൈവദാസൻ ഹ്വാൻ തോറസിന്റെയും മറ്റ് 19 സഹവൈദികരുടെയും രക്തസാക്ഷിത്വം സംബന്ധിച്ച ഡിക്രികളും മറ്റ് 5 ദൈവദാസരുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്രികളും ഇതനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ പെറുവിന്റെ പ്രസിഡന്റ് ഹൊസേ മരിയ ബാൽക്കസാർ സെലാദയ്ക്ക് ജൂൺ 18 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പെറു റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ, നിയമവിരുദ്ധമായ ഖനനം, സഹകരണ മനോഭാവം വളർത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രാദേശിക അന്താരാഷ്ട്ര തലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ നിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് കുടിയേറ്റം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഇടം കണ്ടെത്തി. വിവേകപൂർവവും നിസ്വാർത്ഥവുമായ സേവനത്തിന്റെ ജീവിതമായിരുന്നു കർദിനാൾ റുയിനി നയിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിനു നന്ദി പറയുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ റെജിയോ എമിലിയ ഗ്വസ്തെല്ല രൂപതയുടെ സഹായമെത്രാൻ, ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, റോം രൂപതയിലേക്കുള്ള പരിശുദ്ധപിതാവിന്റെ വികാരി എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കർദിനാൾ കമില്ലോ റുയിനിയുടെ നിര്യാണത്തെ തുടർന്ന് ജൂൺ 17 റോം രൂപതയിലേക്കുള്ള നിലവിലെ തന്റെ വികാരി ജനറാലായ കർദിനാൾ ബാൽദസേറെ റെയ്നയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് ഇത്തരമൊരു സാക്ഷ്യം പാപ്പ നടത്തിയത്. നൈജീരിയയിൽ ദുരിതം വിതച്ചുകൊണ്ട് തുടരുന്ന അതിക്രമങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കത്തോലിക്കാ സഭാ നേതൃത്വവും ഇസ്ലാം മതനേതൃത്വവും ജൂൺ 16 നടത്തിയ 2 വ്യത്യസ്ത പ്രസ്താവനകളിലൂടെ നൈജീരിയയിലെ മെത്രാൻ സമിതിയുടെ ഉപാധ്യക്ഷനും ലാഗോസ് അതിരൂപതാ തലവനുമായ ആർച്ച് ബിഷപ്പ് ആൽഫ്രഡ് അഡെവാലെ മർത്തിനാസ് രാജ്യത്തെ പ്രധാന ഇസ്ലാമിക സംഘടനയായ ജമാഅത്ത് നസറിൽ ഇസ്ലാം പ്രസിഡന്റും സൊക്കോത്തോ സുൽത്താനുമായ അൽഹാജി മുഹമ്മദ് സാദ് അബൂബക്കർ എന്നിവരാണ് രാജ്യത്തെ അസ്ഥിരതയ്ക്കും പ്രതിസന്ധികൾക്കുമെതിരെ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 മാസങ്ങളായി തുടരുന്ന കടുത്ത ആക്രമണങ്ങൾ മൂലം ലബനനിലെ കുട്ടികൾ തികച്ചും ദുരിതപൂർണമായ അവസ്ഥയാണ് നേരിടുന്നതെന്നും നാളിതുവരെ രാജ്യത്ത് 247 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം. ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കണം യുവജനങ്ങളോട് പാപ്പ. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവും ആത്മീയതയും ഉദാഹരണമാക്കി യുവാക്കളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ജീവിത വെളിയോടുള്ള തുറന്ന മനസ്സിലേക്കും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിലെ സ്റ്റൂബെൻവിൽ വേനൽക്കാല യുവജന സമിതികളുടെ 50th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ വീഡിയോ സന്ദേശം നൽകി. ഇന്നത്തെ യുവജനങ്ങളോട് വിശുദ്ധ ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്ന സന്ദേശം സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ചാണെന്ന് പറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സമാധാനം മനുഷ്യശ്രമങ്ങളുടെ ഫലമല്ലെന്നും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവദാനമാണെന്നും പാപ്പ വ്യക്തമാക്കി. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപൂർണ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവേ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രസിദ്ധമായ പഠനം പാപ്പ ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടുകളും നിരാകരണങ്ങളും സഹനത്തോടെയും ദൈവസ്നേഹത്തോടെയും സ്വീകരിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാൻ പാപ്പ പവിയയിൽ. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പവിയയിലെ സാൻ പിയത്രോ ഇൻ ചേലോ ദിയോറോ ബസിലിക്കയിൽ അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പായായ പരിശുദ്ധ പിതാവ് ലിയോ 14th സന്ദർശനം നടത്തുന്നതിൽ അഗസ്റ്റീനിയൻ സന്യാസികൾക്കുള്ള സന്തോഷം പങ്കുവച്ചു. ക്രിസ്തുവർഷം 722 മുതൽ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ ഈ ബസിലിക്കയിൽ സംരക്ഷിച്ചുവരുന്നു. അതിനാൽ അഗസ്റ്റീനിയൻ ആത്മീയ പാരമ്പര്യത്തിലുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദർശനം പ്രത്യേകമായ പ്രാധാന്യമർഹിക്കുന്നു. പൗരോഹിത്യ വഴിയിൽ 44 വർഷങ്ങൾ ലിയോ 14th പാപ്പായ്ക്ക് ആശംസകൾ. സഭയുടെ അമരക്കാരനായ പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ജൂൺ മാസം 19th തീയതി 44 വർഷങ്ങൾ പൂർത്തിയായി. 1982 ജൂൺ 19th വത്തിക്കാനിൽ നിന്നും ഏതാനും ചുവടുകളകലെയുള്ള സാന്താ മോനിക്ക കപ്പേളയിൽ വച്ചാണ് റോബർട്ട് പ്രെവോസ്റ്റ് പുരോഹിതനായി അഭിഷിക്തനായത്. അതിന് 5 മുൻപ് അദ്ദേഹം അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ ചേരുകയും 1981 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. പൗരോഹിത്യത്തിന്റെ ഓർമ്മ കാർഡിൽ 15th നൂറ്റാണ്ടിലെ ഒരു റഷ്യൻ ഐക്കൺ ചിത്രമായ അന്ത്യ അത്താഴത്തിന്റെ രൂപം

ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത വാക്കുകൾ വിശുദ്ധ അഗസ്റ്റിന്റേതായിരുന്നു. നിങ്ങളെയേവരെയും സാധാരണ അപ്പം കൊണ്ട് പോഷിപ്പിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഓഹരിയാണ്. എന്നെ പോഷിപ്പിക്കുന്ന അതേ മേശയിൽ നിന്നാണ് ഞാൻ നിങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്. സ്നേഹത്തിന്റെ നാഗരികത വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കർദിനാൾ കൂവക്കാട്. പ്രാദേശിക കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങളും വിവിധ സമൂഹങ്ങൾക്കിടയിൽ സമാധാനപരവും പരസ്പര ബഹുമാനപൂർണവുമായ സഹവർത്തിത്വം വളർത്തുന്നതിനായി സഹിഷ്ണുതയും ബഹുസാംസ്കാരികതയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ജൂൺ മാസം 15 മുതൽ 19 വരെ അസർബൈജാൻ രാജ്യം സന്ദർശിക്കുകയും രാഷ്ട്രത്തലവൻ ഇൽഹാം ഒലിയവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തനിക്കു ലഭിച്ച ഹൃദയംഗമമായ സ്വീകരണത്തിനും പരിശുദ്ധ സിംഹാസനത്തെയും അസർബൈജാനിലെ മതസമൂഹങ്ങളെയും ദീർഘകാലമായി ബന്ധിപ്പിക്കുന്ന സൌഹൃദത്തിനും കർദിനാൾ നന്ദിയർപ്പിച്ചു. 2002 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ നടത്തിയ സന്ദർശനവും 2016 ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനവും കർദിനാൾ അനുസ്മരിച്ചു. ഈ സന്ദർശനങ്ങളും മറ്റ് സംരംഭങ്ങളും ഇരുവിഭാഗങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കിയതായി കർദിനാൾ ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും നിഷ്പക്ഷമല്ല പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം. ജൂൺ മാസം 19 ന്യൂയോർക്കിൽ വെച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്തർദേശീയ ശാസ്ത്രീയ സംഘത്തിന്റെ സഹ അധ്യക്ഷന്മാരുമായി നടന്ന പൊതുസഭയുടെ പൂർണ്ണ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘത്തിന്റെ പ്രസ്താവന വായിച്ചു. സംഘത്തിനുവേണ്ടി കൌൺസിലർ മോൺസിഞ്ഞോർ മാർക്കോ ഫോർമിക്ക പ്രസ്താവന സഭയിൽ അവതരിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി ഈ ആദ്യത്തെ സംവേദനാത്മക സംഭാഷണം വിളിച്ചു ചേർത്തതിനെ പരിശുദ്ധ സിംഹാസനം സ്വാഗതം ചെയ്യുന്നുവെന്ന ആമുഖത്തോടെയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 5 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നാം ഇന്ന് ശ്ലീഹാക്കാലം 5 ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത്. പന്തക്കുസ്ത തിരുനാൾ തുടങ്ങിയുള്ള 7 ശ്ലീഹാക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം നൽകുന്ന കാലമാണിത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശ്ലീഹന്മാരും ദൈവജനവുമാകുന്ന സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമ സഭയുടെ ചൈതന്യവും കൂട്ടായ്മയും, സഭയുടെ പ്രേഷിത സ്വഭാവവും ദൗത്യവും എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്തകൾ. തങ്ങളുടെ ഗുരുവിന്റെ സന്ദേശവുമായി ലോകം മുഴുവനും ചുറ്റിസഞ്ചരിച്ച് പുതിയ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിലും ഐക്യത്തിലും പങ്കുചേരുവാനുള്ള നമ്മുടെ കടമയെയും ഈ കാലം അടിവരയിടുന്നു. ഇതിനു നമ്മെ ക്ഷണിക്കുന്ന വചനഭാഗങ്ങളാണ് സഭമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത്. ദൈവവിളിയുടെ ആഴത്തെക്കുറിച്ചും ഒരു വിശ്വാസി ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആ വെല്ലുവിളികൾക്കിടയിൽ നാം പുലർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചും ഈ വചനഭാഗങ്ങൾ പ്രതിപാദിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ മോശയും അഹറോനും നേരിടുന്ന പ്രതിസന്ധികളും ജെറമിയ പ്രവാചകൻ നേരിടുന്ന ഗൂഢാലോചനകളും പൗലോസ്ലിഹ പങ്കുവയ്ക്കുന്ന സഹനത്തിന്റെ ദൈവശാസ്ത്രവും ഒടുവിൽ ഭയം കൂടാതെ സാക്ഷ്യം നൽകുവാൻ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സുവിശേഷവും ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് നൽകുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് അയോഗ്യരെയല്ല, മറിച്ച് തിരഞ്ഞെടുക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുന്നുവെന്ന വിശാലമായ കാഴ്ചപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിലെ ഇന്നത്തെ വായനയിൽ നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനതയെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ദൈവം മോശയെയും അഹറോനെയും നിയോഗിക്കുന്നത് നാം കാണുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോശയ്ക്ക് തന്നിൽ തന്നെയുണ്ടായിരുന്ന അവിശ്വാസവും കുറവുകളുമാണ്. താൻ സംസാരശേഷി കുറഞ്ഞവനാണെന്നും ഫറവോയുടെ മുൻപിൽ നിൽക്കുവാൻ താൻ അയോഗ്യനാണെന്നും മോശ കരുതിയിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെപ്പോലെയാക്കിയിരിക്കുന്നു എന്നാണ്. ഇതൊരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, മറിച്ച് അവിടുത്തെ കരുണയും ശക്തിയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനല്ലേ, എനിക്ക് എങ്ങനെ സഭയിലോ സമൂഹത്തിലോ ഒരു മാറ്റം വരുത്താൻ കഴിയും എന്നൊക്കെ. എന്നാൽ മോശയെപ്പോലെ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ മുൻപിൽ തുറന്നുവെക്കുമ്പോൾ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയല്ല, മറിച്ച് നമ്മെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഹ്റോനെ മോശയുടെ വക്താവായി നൽകിയതുപോലെ നമ്മുടെ കുറവുകൾ നികത്തുവാൻ ദൈവം നമുക്ക് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സഹായങ്ങൾ നൽകും. നീതിക്കു വേണ്ടി ദാഹിക്കുന്ന ജനതയ്ക്കായി സംസാരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം നാം വലിയവരാകുക എന്നതല്ല, മറിച്ച് ലോകം മുഴുവൻ കർത്താവാണ് ഏകരക്ഷകൻ എന്ന് ബോധ്യപ്പെടുക എന്നതാണ്. നമ്മുടെ ബലഹീനതകളിലാണ് അതിനാൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവത്തിനു വേണ്ടി സംസാരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ പോലും പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തുന്നു. കശാപ്പിനു വേണ്ടി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ താൻ നിസ്സഹായനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം പലപ്പോഴും ലൗകികമായ കാഴ്ചപ്പാടിൽ ഒറ്റപ്പെടലുകളുടേതാണ്. ഇന്നത്തെ സമൂഹത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്നു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവർ, ധാർമ്മിക മൂല്യങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ എന്നിവർ പരിഹസിക്കപ്പെട്ടേക്കാം. എന്നാൽ ജെറമിയയെപ്പോലെ നാം പറയേണ്ട വാചകം ഇതാണ്, സൈന്യങ്ങളുടെ കർത്താവെ, അവിടുന്നാണല്ലോ എന്റെ ആശ്രയം. ഈ ലോകത്തിലെ മനുഷ്യർ നമുക്കെതിരെ തിരിയുമ്പോഴും ഹൃദയങ്ങളെയും അന്തരാത്മാവിനെയും പരിശോധിക്കുന്ന ദൈവം നമ്മുടെ നീതിക്കു വേണ്ടി നിലകൊള്ളും. പീഡനങ്ങളുടെ നടുവിലും തളർന്നുപോകാതിരിക്കുവാൻ ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം മാത്രമാണ് പോംവഴി. കർത്താവിനു വേണ്ടി സഹിക്കുന്നത് പരാജയമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള പാതയാണെന്ന് ജെറമിയ പ്രവാചകന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. പൗലോസ്ലിഹ കൊറിന്തോസുകാർക്കെഴുതിയ 2 ലേഖനത്തിൽ ക്രിസ്തീയ സഹനത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ദർശനം പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മുടെ ശരീരങ്ങളെയും ജീവിതങ്ങളെയും അദ്ദേഹം മൺപാത്രങ്ങളോടാണ് ഉപമിക്കുന്നത്. മൺപാത്രം എളുപ്പത്തിൽ ഉടഞ്ഞുപോകുന്നതാണ്, ബലഹീനമാണ്. എന്നാൽ അതിനുള്ളിൽ ദൈവം ഒരു വലിയ നിധി നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ സുവിശേഷവും അവിടുത്തെ ജീവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഈ മൺപാത്രം ഉടയുന്നതുപോലെ നമുക്ക് തോന്നും. എന്നാൽ പൗലോസ്ലിഹ പറയുന്നു, ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു
എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് കാരണം നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശുവിന്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത് അവിടുത്തെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടുത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പ്രധാന ചിന്ത ശ്ലീഹ പങ്കുവയ്ക്കുന്നുണ്ട്. ദൃശ്യമായവയല്ല, മറിച്ച് അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകം കാണുന്നത് നമ്മുടെ തകർച്ചകളും ദാരിദ്ര്യവും രോഗങ്ങളുമായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയിലേക്കാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്. അവ നമുക്ക് നൽകുന്നത് അനശ്വരമായ മഹത്വമാണ്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതമെന്നത് വ്യക്തിപരമായ ഒന്നല്ല. ഈ കൃപ നാം സ്വീകരിക്കുന്നത് സഭ എന്ന സമൂഹമായിട്ടെന്ന സത്യവും ഈ വചനഭാഗം നമ്മോട് പറയുന്നു. നാം ഓരോരുത്തരുടെയും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്പെടുന്നു എന്ന സഭയുടെ സാമൂഹിക മാനം ഇവിടെ അടിവരയിട്ട് പറയുന്നു. നാം ഒറ്റയ്ക്കല്ല കുരിശു ചുമക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും കൂടിയാണ്. ആദ്യ വായനകളുടെയെല്ലാം പൂർണ്ണത ഇന്നത്തെ സുവിശേഷത്തിലാണ് നാം ദർശിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഈശോ നൽകുന്ന നിർദ്ദേശങ്ങൾ തികച്ചും യാഥാർത്ഥ്യബോധമുള്ളവയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെയാണ് ശിഷ്യർ അയക്കപ്പെടുന്നത്. ലോകം ശിഷ്യരോട് ശത്രുത പുലർത്തും, എന്നാൽ അവിടെ പതറരുത്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഭയപ്പെടേണ്ട എന്ന ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അന്തസത്ത. മൂന്ന് തരത്തിലുള്ള ഭയങ്ങളെ അകറ്റുവാൻ ഈശോ നമ്മോട് പറയുന്നു. ഒന്ന്, മനുഷ്യരെ ഭയപ്പെടരുത്, അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ. രണ്ട്, പ്രതിസന്ധികളെ ഭയപ്പെടരുത്, കാരണം നമ്മുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. മൂന്ന്, കുറവുകളെ ഭയപ്പെടരുത്, കാരണം പരിശുദ്ധാത്മാവ് നമുക്കുവേണ്ടി സംസാരിക്കും. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തിന്റെ അധികാരങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക, അതായത് ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിയുമോ എന്ന് മാത്രം ഭയപ്പെടുക. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് നീതി ലഭ്യമാക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടി സംസാരിക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിന് നാം യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. ലോകം നമ്മെ ഭയപ്പെടുത്തിയേക്കാം, നമ്മുടെ ബലഹീനതകൾ നമ്മെ തളർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, നാം വഹിക്കുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. നമ്മുടെ തകർച്ചകളിൽ നിന്നുമാണ് ദൈവത്തിന്റെ ശക്തി പുറത്തേക്കു വരുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിലകൊള്ളുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കണം യുവജനങ്ങളോട് പാപ്പ. വിശുദ്ധ ഫ്രാൻസിസിന്റെ ജീവിതവും ആത്മീയതയും ഉദാഹരണമാക്കി യുവാക്കളെ പ്രാർത്ഥനയിലേക്കും വിശ്വാസത്തിലേക്കും ജീവിത വെളിയോടുള്ള തുറന്ന മനസ്സിലേക്കും ക്ഷണിച്ചുകൊണ്ട് അമേരിക്കയിലെ സ്റ്റൂബെറ്റ്വിൽ വേനൽക്കാല യുവജന സമിതികളുടെ 50th വാർഷികത്തോടനുബന്ധിച്ച് ലിയോ 14th പാപ്പ വീഡിയോ സന്ദേശം നൽകി. ഇന്നത്തെ യുവജനങ്ങളോട് വിശുദ്ധ ഫ്രാൻസിസ് പങ്കുവയ്ക്കുന്ന സന്ദേശം സമാധാനത്തെയും സന്തോഷത്തെയും കുറിച്ചാണെന്ന് പറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് സമാധാനം പകരുന്ന ജീവിതം നയിക്കുവാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്തു. യഥാർത്ഥ സമാധാനം മനുഷ്യശ്രമങ്ങളുടെ ഫലമല്ലെന്നും ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിക്കുമ്പോൾ ലഭിക്കുന്ന ദൈവദാനമാണെന്നും പാപ്പ വ്യക്തമാക്കി. വ്യക്തികളും കുടുംബങ്ങളും സമൂഹങ്ങളും രാജ്യങ്ങളും ദൈവത്തിന്റെ സമാധാനത്തിന്റെ ഉപകരണങ്ങളാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പരിപൂർണ സന്തോഷത്തെക്കുറിച്ച് സംസാരിക്കവെ വിശുദ്ധ ഫ്രാൻസിസ് നൽകിയ പ്രസിദ്ധമായ പഠനം പാപ്പ ഓർമ്മിപ്പിച്ചു. ബുദ്ധിമുട്ടുകളും നിരാകരണങ്ങളും സഹനത്തോടെയും ദൈവസ്നേഹത്തോടെയും സ്വീകരിക്കുന്നതിലാണ് യഥാർത്ഥ സന്തോഷം അടങ്ങിയിരിക്കുന്നതെന്ന് പാപ്പ ചൂണ്ടിക്കാട്ടി. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾക്ക് മുൻപിൽ പ്രാർത്ഥിക്കുവാൻ പാപ്പ പവിയയിൽ. വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന പവിയയിലെ സാൻ പിയത്രോ ഇൻ ചേലോ ദിയോറോ ബസിലിക്കയിൽ അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ നിന്നുള്ള ആദ്യ പാപ്പായായ പരിശുദ്ധ പിതാവ് ലിയോ 14th സന്ദർശനം നടത്തുന്നതിൽ അഗസ്റ്റീനിയൻ സന്യാസികൾക്കുള്ള സന്തോഷം പങ്കുവച്ചു. ക്രിസ്തുവർഷം 722 മുതൽ വിശുദ്ധ അഗസ്റ്റിന്റെ തിരുശേഷിപ്പുകൾ ഈ ബസിലിക്കയിൽ സംരക്ഷിച്ചു വരുന്നു. അതിനാൽ അഗസ്റ്റീനിയൻ ആത്മീയ പാരമ്പര്യത്തിലുള്ള പരിശുദ്ധ പിതാവിന്റെ ഈ സന്ദർശനം പ്രത്യേകമായ പ്രാധാന്യമർഹിക്കുന്നു. പൗരോഹിത്യ വഴിയിൽ 44 വർഷങ്ങൾ ലിയോ 14th പാപ്പായ്ക്ക് ആശംസകൾ. സഭയുടെ അമരക്കാരനായ പരിശുദ്ധ പിതാവ് ലിയോ 14th പാപ്പ പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ട് ജൂൺ 19th തീയതി 44 വർഷങ്ങൾ പൂർത്തിയായി. 1982 ജൂൺ 19th വത്തിക്കാനിൽ നിന്നും ഏതാനും ചുവടുകളകലെയുള്ള സാന്താ മോനിക്ക കപ്പേളയിൽ വെച്ചാണ് റോബർട്ട് പ്രെവോസ്റ്റ് പുരോഹിതനായി അഭിഷിക്തനായത്. അതിന് 5 മുൻപ് അദ്ദേഹം അഗസ്റ്റീനിയൻ സഭാസമൂഹത്തിൽ ചേരുകയും 1981 നിത്യവ്രതം സ്വീകരിക്കുകയും ചെയ്തു. പൗരോഹിത്യത്തിന്റെ ഓർമ്മ കാർഡിൽ 15th ഒരു റഷ്യൻ ഐക്കൺ ചിത്രമായ അന്ത്യ അത്താഴത്തിന്റെ രൂപം ഉൾപ്പെടുത്തിയിരുന്നു. അതിൽ തിരഞ്ഞെടുത്ത വാക്കുകൾ വിശുദ്ധ അഗസ്റ്റിന്റേതായിരുന്നു. "നിങ്ങളെയേവരെയും സാധാരണ അപ്പം കൊണ്ട് പോഷിപ്പിക്കുക എന്നത് എനിക്ക് സാധ്യമല്ല. എന്നാൽ ഈ വചനം നിങ്ങളുടെ ഓഹരിയാണ്. എന്നെ പോഷിപ്പിക്കുന്ന അതേ മേശയിൽ നിന്നാണ് ഞാൻ നിങ്ങളെയും പോഷിപ്പിക്കുന്നത്. ഞാൻ നിങ്ങളുടെ സഹോദരനാണ്." സ്നേഹത്തിന്റെ നാഗരികത വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം കർദിനാൾ കൂവക്കാട്. പ്രാദേശിക കത്തോലിക്കാ സഭയുടെ പ്രവർത്തനങ്ങളും വിവിധ സമൂഹങ്ങൾക്കിടയിൽ സമാധാനപരവും പരസ്പര ബഹുമാനപൂർണവുമായ സഹവർത്തിത്വം വളർത്തുന്നതിനായി സഹിഷ്ണുതയും ബഹുസാംസ്കാരികതയും പ്രോത്സാഹിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തുപറഞ്ഞുകൊണ്ട് മതാന്തര സംവാദങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൾ ജോർജ് ജേക്കബ് കൂവക്കാട് ജൂൺ 15 മുതൽ 19 വരെ അസർബൈജാൻ രാജ്യം സന്ദർശിക്കുകയും രാഷ്ട്രത്തലവൻ ഇൽഹാം ഒലിയവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. തനിക്കു ലഭിച്ച ഹൃദയംഗമമായ സ്വീകരണത്തിനും പരിശുദ്ധ സിംഹാസനത്തെയും അസർബൈജാനിലെ മതസമൂഹങ്ങളെയും ദീർഘകാലമായി ബന്ധിപ്പിക്കുന്ന സൗഹൃദത്തിനും കർദിനാൾ നന്ദിയർപ്പിച്ചു. 2002 വിശുദ്ധ ജോൺപോൾ 2nd നടത്തിയ സന്ദർശനവും 2016 ഫ്രാൻസിസ് പാപ്പ നടത്തിയ സന്ദർശനവും കർദിനാൾ അനുസ്മരിച്ചു. ഈ സന്ദർശനങ്ങളും മറ്റ് സംരംഭങ്ങളും ഇരുവിഭാഗങ്ങൾക്കുമിടയിലെ ബന്ധം കൂടുതൽ ശക്തമാക്കിയതായി കർദിനാൾ ചൂണ്ടിക്കാട്ടി. സാങ്കേതിക വിദ്യകൾ ഒരിക്കലും നിഷ്പക്ഷമല്ല പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക സംഘം. ജൂൺ 19th ന്യൂയോർക്കിൽ വെച്ച് നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള സ്വതന്ത്ര അന്തർദേശീയ ശാസ്ത്രീയ സംഘത്തിന്റെ സഹ അധ്യക്ഷന്മാരുമായി നടന്ന പൊതുസഭയുടെ പൂർണ്ണ സമ്മേളനത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ പരിശുദ്ധ സിംഹാസനത്തിന്റെ സ്ഥിരം നിരീക്ഷക ദൗത്യ സംഘത്തിന്റെ പ്രസ്താവന വായിച്ചു. സംഘത്തിനുവേണ്ടി കൌൺസിലർ മോൺസിഞ്ഞോർ മാർക്കോ ഫോർമിക്ക പ്രസ്താവന സഭയിൽ അവതരിപ്പിച്ചു. നിർമ്മിത ബുദ്ധിയെ അടിസ്ഥാനമാക്കി ഈ ആദ്യത്തെ സംവേദനാത്മക സംഭാഷണം വിളിച്ചു ചേർത്തതിനെ പരിശുദ്ധ സിംഹാസനം സ്വാഗതം ചെയ്യുന്നുവെന്ന ആമുഖത്തോടെയാണ് പ്രസ്താവന ആരംഭിക്കുന്നത്. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സീറോ മലബാർ സഭ ആരാധനക്രമം ശ്ലീഹാകാലം 5 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് ഇന്ന് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10:16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോമിശിഹായിൽ ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സീറോ മലബാർ സഭയുടെ ആരാധനക്രമത്തിൽ നാം ഇന്ന് ശ്ലീഹാക്കാലം 5 ഞായറാഴ്ചയിലാണ് ആയിരിക്കുന്നത്. പന്തക്കുസ്ത തിരുനാൾ തുടങ്ങിയുള്ള 7 ആഴ്ചകളാണ് ശ്ലീഹാക്കാലം എന്ന പേരിൽ അറിയപ്പെടുന്നത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകമായി പ്രാധാന്യം നൽകുന്ന കാലമാണിത്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ ശ്ലീഹന്മാരും ദൈവജനവുമാകുന്ന സഭയും തമ്മിലുള്ള സുദൃഢമായ ബന്ധം, ആദിമസഭയുടെ ചൈതന്യവും കൂട്ടായ്മയും, സഭയുടെ പ്രേഷിത സ്വഭാവവും ദൗത്യവും എന്നിവയാണ് ഈ കാലത്തിലെ പ്രധാന ചിന്തകൾ. തങ്ങളുടെ ഗുരുവിന്റെ സന്ദേശവുമായി ലോകം മുഴുവനും ചുറ്റിസഞ്ചരിച്ച് പുതിയ സഭാസമൂഹങ്ങൾക്ക് രൂപം കൊടുത്ത ശ്ലീഹന്മാരുടെ കൂട്ടായ്മയിലും ഐക്യത്തിലും പങ്കുചേരുവാനുള്ള നമ്മുടെ കടമയെയും ഈ കാലം അടിവരയിടുന്നു. ഇതിനു നമ്മെ ക്ഷണിക്കുന്ന വചനഭാഗങ്ങളാണ് സഭാമാതാവ് നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്നത്. ദൈവവിളിയുടെ ആഴത്തെക്കുറിച്ചും ഒരു വിശ്വാസി ഈ ലോകത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളെക്കുറിച്ചും ആ വെല്ലുവിളികൾക്കിടയിൽ നാം പുലർത്തേണ്ട പ്രത്യാശയെക്കുറിച്ചും ഈ വചനഭാഗങ്ങൾ പ്രതിപാദിക്കുന്നു. പുറപ്പാട് പുസ്തകത്തിൽ മോശയും അഹറോനും നേരിടുന്ന പ്രതിസന്ധികളും ജെറമിയ പ്രവാചകൻ നേരിടുന്ന ഗൂഢാലോചനകളും പൗലോസ്ലിഹ പങ്കുവയ്ക്കുന്ന സഹനത്തിന്റെ ദൈവശാസ്ത്രവും ഒടുവിൽ ഭയം കൂടാതെ സാക്ഷ്യം നൽകുവാൻ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്തുവിന്റെ സുവിശേഷവും ചേർന്ന് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു സമഗ്ര ചിത്രം നമുക്ക് നൽകുന്നു. ദൈവം തിരഞ്ഞെടുക്കുന്നത് അയോഗ്യരെയല്ല, മറിച്ച് തിരഞ്ഞെടുക്കുന്നവരെ അവിടുന്ന് യോഗ്യരാക്കുന്നു എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് പുറപ്പാട് പുസ്തകത്തിലെ ഇന്നത്തെ വായനയിൽ നമുക്ക് നൽകുന്നത്. ഇസ്രായേൽ ജനതയെ ഫറവോയുടെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുവാനായി ദൈവം മോശയെയും അഹറോനെയും നിയോഗിക്കുന്നത് നാം കാണുന്നു. ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം മോശയ്ക്ക് തന്നിൽ തന്നെയുണ്ടായിരുന്ന അവിശ്വാസവും കുറവുകളുമാണ്. താൻ സംസാരശേഷി കുറഞ്ഞവനാണെന്നും ഫറവോയുടെ മുൻപിൽ നിൽക്കുവാൻ താൻ അയോഗ്യനാണെന്നും മോശ കരുതിയിരുന്നു. എന്നാൽ ദൈവം മോശയോട് പറയുന്നത്, ഞാൻ നിന്നെ ഫറവോയ്ക്ക് ദൈവത്തെപ്പോലെയാക്കിയിരിക്കുന്നു എന്നാണ്. ഇതൊരു വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ യോഗ്യതകൾ നോക്കിയിട്ടല്ല, മറിച്ച് അവിടുത്തെ കരുണയും ശക്തിയും വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട്, ഞാനൊരു സാധാരണക്കാരനല്ലേ, എനിക്ക് എങ്ങനെ സഭയിലോ സമൂഹത്തിലോ ഒരു മാറ്റം വരുത്താൻ കഴിയും എന്നൊക്കെ. എന്നാൽ മോശയെപ്പോലെ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ മുൻപിൽ തുറന്നുവെക്കുമ്പോൾ അവിടുന്ന് നമ്മെ തള്ളിക്കളയുകയല്ല, മറിച്ച് നമ്മെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അഹറോനെ മോശയുടെ വക്താവായി നൽകിയതുപോലെ നമ്മുടെ കുറവുകൾ നികത്തുവാൻ ദൈവം നമുക്ക് പല വ്യക്തികളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും സഹായങ്ങൾ നൽകും. നീതിക്കു വേണ്ടി ദാഹിക്കുന്ന ജനതയ്ക്കായി സംസാരിക്കുക എന്നത് ഓരോ വിശ്വാസിയുടെയും ദൗത്യമാണ്. ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം നാം വലിയവരാകുക എന്നതല്ല, മറിച്ച് ലോകം മുഴുവൻ കർത്താവാണ് ഏകരക്ഷകൻ എന്ന് ബോധ്യപ്പെടുക എന്നതാണ്. നമ്മുടെ ബലഹീനതകളിലാണ് അതിനാൽ ദൈവത്തിന്റെ ശക്തി പൂർണ്ണമായി വെളിപ്പെടുന്നത്. ദൈവത്തിനുവേണ്ടി സംസാരിക്കുവാൻ ഇറങ്ങിത്തിരിക്കുന്നവർ നേരിടേണ്ടി വരുന്ന വലിയൊരു യാഥാർത്ഥ്യമാണ് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. കർത്താവിന്റെ വചനം പ്രഘോഷിച്ചതിന്റെ പേരിൽ സ്വന്തം നാട്ടുകാർ പോലും പ്രവാചകനെതിരെ ഗൂഢാലോചന നടത്തുന്നു. കശാപ്പിനു വേണ്ടി കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ താൻ നിസ്സഹായനാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. ഒരു പ്രവാചകന്റെ ജീവിതം പലപ്പോഴും ലൗകികമായ കാഴ്ചപ്പാടിൽ ഒറ്റപ്പെടലുകളുടേതാണ്. ഇന്നത്തെ സമൂഹത്തിലും സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർ പലപ്പോഴും ഒറ്റപ്പെടുത്തപ്പെടുന്നു. അഴിമതിക്കെതിരെ സംസാരിക്കുന്നവർ, ധാർമ്മിക മൂല്യങ്ങൾക്കു വേണ്ടി വാദിക്കുന്നവർ, സഭയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാൻ ശ്രമിക്കുന്നവർ എന്നിവർ പരിഹസിക്കപ്പെട്ടേക്കാം. എന്നാൽ ജെറമിയയെപ്പോലെ നാം പറയേണ്ട വാചകം ഇതാണ്, സൈന്യങ്ങളുടെ കർത്താവേ,

എളുപ്പത്തിൽ ഉടഞ്ഞുപോകുന്നതാണ്, ബലഹീനമാണ്. എന്നാൽ അതിനുള്ളിൽ ദൈവം ഒരു വലിയ നിധി നിക്ഷേപിച്ചിട്ടുണ്ട്. അത് ക്രിസ്തുവിന്റെ സുവിശേഷവും അവിടുത്തെ ജീവനുമാണ്. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകളും തകർച്ചകളും ഉണ്ടാകുമ്പോൾ ഈ മൺപാത്രം ഉടയുന്നത് പോലെ നമുക്ക് തോന്നും. എന്നാൽ പൗലോസ്ലിഹ പറയുന്നു, ഞങ്ങളെല്ലാ വിധത്തിലും ഞെരുക്കപ്പെടുന്നു എങ്കിലും തകർക്കപ്പെടുന്നില്ല, വിഷമിപ്പിക്കപ്പെടുന്നു എങ്കിലും ഭഗ്നാശരാകുന്നില്ല, പീഡിപ്പിക്കപ്പെടുന്നു എങ്കിലും പരിത്യക്തരാകുന്നില്ല, അടിച്ചു വീഴ്ത്തപ്പെടുന്നു എങ്കിലും നശിപ്പിക്കപ്പെടുന്നില്ല. ഇതിന് കാരണം നമ്മിൽ വസിക്കുന്ന ക്രിസ്തുവിന്റെ ശക്തിയാണ്. യേശുവിന്റെ മരണം നാം നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നത് അവിടുത്തെ ജീവൻ നമ്മിലൂടെ വെളിപ്പെടുത്തപ്പെടുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു പ്രധാന ചിന്ത ശ്ലീഹ പങ്കുവയ്ക്കുന്നുണ്ട്. ദൃശ്യമായവയല്ല, മറിച്ച് അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോകം കാണുന്നത് നമ്മുടെ തകർച്ചകളും ദാരിദ്ര്യവും രോഗങ്ങളുമായിരിക്കാം. എന്നാൽ ദൈവം നോക്കുന്നത് നമ്മുടെ ആത്മാവിന്റെ വളർച്ചയിലേക്കാണ്. ഈ ലോകത്തിലെ സഹനങ്ങൾ നിസ്സാരമാണ്. അവ നമുക്ക് നൽകുന്നത് അനശ്വരമായ മഹത്വമാണ്. മാത്രമല്ല, ക്രിസ്തീയ ജീവിതമെന്നത് വ്യക്തിപരമായ ഒന്നല്ല. ഈ കൃപ നാം സ്വീകരിക്കുന്നത് സഭ എന്ന സമൂഹമായിട്ടെന്ന സത്യവും ഈ വചനഭാഗം നമ്മോട് പറയുന്നു. നാം ഓരോരുത്തരുടെയും സഹനങ്ങളും പ്രാർത്ഥനകളും മറ്റുള്ളവർക്കുകൂടി പ്രയോജനപ്പെടുന്നു എന്ന സഭയുടെ സാമൂഹിക മാനം ഇവിടെ അടിവരയിട്ട് പറയുന്നു. നാം ഒറ്റയ്ക്കല്ല കുരിശു ചുമക്കുന്നത്, മറിച്ച് ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടും കൂടിയാണ്. ആദ്യ വായനകളുടെയെല്ലാം പൂർണ്ണത ഇന്നത്തെ സുവിശേഷത്തിലാണ് നാം ദർശിക്കുന്നത്. തന്റെ ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ ഈശോ നൽകുന്ന നിർദ്ദേശങ്ങൾ തികച്ചും യാഥാർത്ഥ്യബോധമുള്ളവയാണ്. ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ആടുകളെ എന്ന പോലെയാണ് ശിഷ്യർ അയക്കപ്പെടുന്നത്. ലോകം ശിഷ്യരോട് ശത്രുത പുലർത്തും, എന്നാൽ അവിടെ പതറരുത്. പാമ്പിനെപ്പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവാൻ കർത്താവ് ആവശ്യപ്പെടുന്നു. ഭയപ്പെടേണ്ട എന്ന ആഹ്വാനമാണ് ഈ സുവിശേഷ ഭാഗത്തിന്റെ അന്തസത്ത. മൂന്ന് തരത്തിലുള്ള ഭയങ്ങളെ അകറ്റുവാൻ ഈശോ നമ്മോട് പറയുന്നു. ഒന്ന്, മനുഷ്യരെ ഭയപ്പെടരുത്, അവർക്ക് ശരീരത്തെ മാത്രമേ കൊല്ലാൻ കഴിയൂ. രണ്ട്, പ്രതിസന്ധികളെ ഭയപ്പെടരുത്, കാരണം നമ്മുടെ തലയിലെ ഓരോ മുടിയിഴയും എണ്ണപ്പെട്ടിരിക്കുന്നു. മൂന്ന്, കുറവുകളെ ഭയപ്പെടരുത്, കാരണം പരിശുദ്ധാത്മാവ് നമുക്കുവേണ്ടി സംസാരിക്കും. ദൈവത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നാം എന്ന ബോധ്യം നമുക്കുണ്ടാകണം. ലോകത്തിന്റെ അധികാരങ്ങളെയും ഭീഷണികളെയും ഭയപ്പെടാതെ ദൈവത്തെ മാത്രം ഭയപ്പെടുക. അതായത്, ദൈവസ്നേഹത്തിൽ നിന്ന് വേർപിരിയുമോ എന്ന് മാത്രം ഭയപ്പെടുക. സുവിശേഷം പ്രഘോഷിക്കുക എന്നത് വെറും വാക്കുകളിലൂടെയല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പ്രാവർത്തികമാക്കേണ്ടത്. സമൂഹത്തിലെ ഏറ്റവും ദുർബലരായവർക്ക് നീതി ലഭ്യമാക്കുവാനും അടിച്ചമർത്തപ്പെട്ടവർക്കു വേണ്ടി സംസാരിക്കുവാനും നാം തയ്യാറാകുമ്പോഴാണ് ക്രിസ്തുവിന് നാം യഥാർത്ഥ സാക്ഷികളായി മാറുന്നത്. ലോകം നമ്മെ ഭയപ്പെടുത്തിയേക്കാം, നമ്മുടെ ബലഹീനതകൾ നമ്മെ തളർത്തിയേക്കാം. എന്നാൽ ഓർക്കുക, നാം വഹിക്കുന്നത് മൺപാത്രത്തിലെ നിധിയാണ്. നമ്മുടെ തകർച്ചകളിൽ നിന്നുമാണ് ദൈവത്തിന്റെ ശക്തി പുറത്തേക്ക് വരുന്നത്. സമൂഹത്തിലെ എല്ലാവർക്കും, പ്രത്യേകിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ദുർബലർക്കും വേണ്ടി നിലകൊള്ളുന്ന നല്ല സാക്ഷികളായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.